ഓം ശ്രീ സായിരാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. ആർ ഹമ്പൽ താങ്ക്സ് ടു ശ്രീ സത്യസായി സേവ ഓർഗനൈസേഷൻസ് കേരള ഫോർ ബ്ലെസ്സിംഗ് അസ് വിത്ത് ദിസ് ഓപ്പർച്യൂണിറ്റി ടു പ്രസന്റ് ആർ ഹമ്പൽ മ്യൂസിക്കൽ ഓഫറിംഗ് ഓൺ ടു ദ ഡിവൈൻ ലോട്ടസ് ഫീറ്റ് ഓഫ് സ്വാമി. ഓം ശ്രീ സായിരാം.